താങ്ക് യു ജീസസ്. നമ്മുടെ ദൈവം എവ്വളവു നല്ലവർ. ആപത്ത് കാലത്തിൽ അനുഗുണമാണ് തുണയായി നമ്മുടെ വാഴ്വിലേ ഇരുന്ന് അത്ഭുതമായ നമ്മെ നടത്തിനാറ്. നമ്മ നടത്തിന ദൈവനെ മുഴു ഹൃദയത്തോടെ മുഴു ബലത്തോടെ ആരാധിക്ക പോകുകയും അവർ മഹിമയാണവർ. അത്ഭുതമായ കാര്യങ്ങളെ ഇന്ന നാളിലെ ദൈവനെ ആരാധിക്കുന്ന ഇന്ന സൂഴ്നിലെ നിങ്ങൾ എതിർപാർത്തു കൊണ്ടിരിക്കുന്ന ഒവ്വൊരുടെ വാഴ്വിലും എതിർപാർക്കുന്ന കാര്യങ്ങളെ അത്ഭുതമായി ഉങ്ങൾക്ക് ചെയ്യുവാറാക. ജീസസ്, ഹല്ലേലൂയാ.